പോലും ചിന്തിക്കാതെ കട്ടക്ക് നിൽക്കുന്ന ഒരു ടീംസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ബ്രദേഴ്സാണ്. അതിനർത്ഥം സിസ്റ്റേഴ്സ് അങ്ങനെ നിൽക്കില്ല എന്നല്ല കേട്ടോ. പക്ഷെ ഇവരിങ്ങനെ ഉണ്ടല്ലോ, വരും വരാഴികളൊക്കെ ചിന്തിക്കാതെ കൂടപ്പിറമ്പുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വള്ളി പിടിക്കുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ സ്നേഹത്തിൻ്റെ പുറത്തായതുകൊണ്ട് അതിനൊരു രസമുണ്ട്. അങ്ങനെ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും കൂടെ കട്ടക്കി നിൽക്കുന്ന ചേട്ടന്മാർക്കും മനിയന്മാർക്കും എല്ലാ ആങ്ങളമാർക്കും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആദ്യത്തെ പാട്ടിലേക്ക് പോകാം. അതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാം. നമ്മൾ സിനിമയിൽ ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് കം ബ്രദർഹുഡ് ബോണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ലൈക്ക് ഒരുപാട് അതിൽ പിറന്ന ഒരുപാട് ക്രിയേറ്റീവ് ക്രാഫ്റ്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ലൈക്ക് പ്രിയദർശൻ ലാലേട്ടൻ കോംബോ, നിവിൻ അജു വർഗീസ്, വിനീത് ശ്രീനിവാസൻ കോംബോ, വാഴ ടൂല്, അവരെല്ലാവരും ആ നാല് പേരും അനദർ എക്സാമ്പിൾ. പിന്നെ ടോവിനോ ബേസിൽ കോംബോ, അങ്ങനെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വാഴ ടൂവും കഴിഞ്ഞ് ഇപ്പോൾ ടോവിനോ ബേസിലും കൂടി ഇങ്ങനെ ബ്ലോക്ക് ബസ്റ്റർ മൂവിയാണ് അതിരടി. അപ്പോൾ അതിലൊരു പാട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ദേ ഓണറിൽ പോകാൻ റെഡി ആയിട്ടിരിക്കുന്നത്.

ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീസെർച്ച് സ്റ്റഡിയുടെ ഒരു ഔട്ട്കം വായിച്ചതാണ്. ഓട്ടോവ റാങ്ക് ദ ബെസ്റ്റ് സിറ്റി ഇൻ കാനഡ ഫോർ ജെൻസീസ് ടു ലിവ്. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു, ഇവരെന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്തായിരിക്കും, ലൈക്ക് റാങ്കിങ് ദ സിറ്റീസ്. അപ്പോൾ ഏകദേശം 8,000 സിറ്റീസ് ആൻഡ് ടൗൺസുള്ള കാനഡയിൽ ഓട്ടോയെ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം ലിവബിൾ ആണ്, ഗുഡ് ഫുഡ് ആണ്, ലെസ് സ്ട്രെസ് ആണ്, ആൻഡ് കഫേസ് വിത്ത് ഫ്രീ വൈഫൈ. ഇതുകൊണ്ടാണ് ജെൻസിക്ക് അവിടെ ഇഷ്ടം. സോ ഈ സമ്മറിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ടോപ്പ് സിറ്റീസ് ഇൻ കാനഡയും അവരുടെ പെക്യൂലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ നമ്മുടെ സ്വന്തം സിറ്റി ആയിട്ടുള്ള ടൊറോണ്ടോയെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. സോ ഇറ്റ് ഈസ് പെർഫെക്റ്റ് ഫോർ ഫെസ്റ്റിവൽസ്, ഫുഡ് സ്പോട്സ്, റൂഫ് ടോപ്പ് വൈബ്സ്, നൈറ്റ് ലൈഫ്, വാട്ടർ ഫ്രണ്ട് സൺസെറ്റ്സ്. പക്ഷേ വാൻകൂവറിലേക്ക് വരികയാണെങ്കിൽ ഇൻ 1 മിനിറ്റ് നമുക്കൊരു സിറ്റി ഡൗൺ ടൗൺ വൈബും കിട്ടും. ഇൻ ദ നെക്സ്റ്റ് മിനിറ്റ് യു ആർ സ്റ്റാർട്ടിംഗ് അറ്റ് മൗണ്ടൻസ് ലൈക്ക് വി ആർ ഇൻ എ മൂവി. നേച്ചർ ലവേഴ്സ് ആണെങ്കിൽ മൗണ്ടൻസും ബീച്ചസും ഒരുപോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സീനിക് വൈബ്സ് വേണമെങ്കിൽ വാൻകൂവർ ഇസ് ദ ബെസ്റ്റ്. ബട്ട് ഓൺ ദ അതർ ഹാൻഡ് മ്യൂസിക് ഫെസ്റ്റിവൽസ്, സ്ട്രീറ്റ് കൾച്ചർ, അമേസിംഗ് കാഫേസ്, യൂറോപ്യൻ സ്റ്റൈൽ, സമ്മർ വൈബ്സ് ഒക്കെ ആണെങ്കിൽ മോൺട്രിയൽ ഈസ് ദ ബെസ്റ്റ്. ഇനിയിപ്പോൾ നമ്മൾ ഓട്ടോവേയിലേക്ക് വരികയാണെങ്കിലോ പീസ്ഫുൾ ട്രിപ്സ്, മ്യൂസിയംസ്, പാർലമെൻറ്റ് വ്യൂസ്, ബൈക്ക് റൈഡ്സ്, ട്യൂലിപ്പ് സീസൺ വൈബ്സ് ഒക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ ഓട്ടോവേ ആയിരിക്കും ബെസ്റ്റ്. ദെൻ ഹാലിഫാക്സിലേക്ക് വരികയാണെങ്കിൽ ഓഷ്യൻ വ്യൂസ്, സീ ഫുഡ്, ചിൽ എനർജി, ബ്യൂട്ടിഫുൾ വാട്ടർ ഫ്രണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ ഞാൻ നോക്കി വെച്ചിരിക്കുന്ന ടോപ്പ് സിറ്റീസും അവരെ പെക്യൂലിയർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ എവിടെയാണോ ഏറ്റവും ആപ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു സിറ്റിയിലേക്ക് വിട്ടേക്കുക ഈ സമ്മർ. അല്ലെങ്കിൽ ഇനി ഞാൻ പറയാത്ത, എനിക്കറിയാത്ത ഏതെങ്കിലും സിറ്റീസ് ഉണ്ടെങ്കിലും അവരുടെ എന്തെങ്കിലും പെക്യൂലിയർ ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് വിളിച്ച് പറയാം. 416-593-0055 എന്ന നമ്പറിലേക്ക്.

0: Madhura Geetam, The Sunday Club, all the hits, all the feels, keeping it fresh.
1: പണ്ടൊക്കെ നാട്ടിലേക്ക് പൈസ അയക്കാൻ എന്ത് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ കാര്യം വളരെ
2: ഈസിയാണ്.
1: വിത്ത് ലെംഫൈ, സ്മാർട്ട്, ഫാസ്റ്റ് ആൻഡ് സൂപ്പർ റിവാർഡിംഗ്. യു എസ്, യു കെ, യൂറോപ്പ് എന്നിവിടങ്ങളിലൊക്കെ ലെംഫൈ അവൈലബിൾ ആണ്. 25-ലധികം രാജ്യങ്ങൾക്ക് നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാം. ഓവർ 2 മില്യൺ കസ്റ്റമേഴ്സ് വേൾഡ് വൈഡ്. പറയാം, 0 to minimal ഫീസ്, ലൈറ്റ്നിംഗ് ഫാസ്റ്റ് ട്രാൻസ്ഫേഴ്സ്, കമ്പാരിറ്റീവ് എക്സ്ചേഞ്ച് റേറ്റ്സ്, റിവാർഡ് പോയിന്റ്സ് ഇൻ കാനഡ.
2: മാത്ര ഗീതം ലിസണേഴ്സിന് എന്തെങ്കിലും സ്പെഷ്യൽ ഓഫേഴ്സ്
1: ഉണ്ടല്ലോ. യൂസ് കോഡ് ഗീതം ആൻഡ് ഗെറ്റ് 10% ഓൺ minimum transfer of $100, maximum cashback up to $50 on sending $500.
2: So next time you send money from Canada, remember just one name,
1: Lemfi. Fast money, happy homes, Lemfi. Terms and conditions apply.
3: ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഈ ഉമിക്കരിയിട്ട് ഇനി ഈ കൊച്ചിന്റെ പല്ല് തേച്ചാ മതി. പഴയ കാലത്ത് ആരുടെയും പല്ല് ഇതുപോലെ നിരതെറ്റി നിന്നിട്ടില്ല.
4: ഇന്നത്തെ ഏതെങ്കിലും കുട്ടികളോട് അതൊക്കെ ഉപയോഗിക്കാൻ പറയാൻ പറ്റും.
5: എന്റെ അമ്മമ്മേ, നെക്സ്റ്റ് വീക്ക് ഞങ്ങൾ ഡോക്ടർ ബോബി ചാണ്ടി അങ്ങളുടെ കാൻ സ്മൈൽ ഡെന്റലിൽ പോകുന്നുണ്ട്. എന്റെ പല ഫ്രണ്ട്സും അവിടെ പോയാൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. ഇംപ്ലാന്റ്സ്, ഇൻവിസലൈൻ ട്രീറ്റ്മെന്റ്, ഓറൽ സർജറി, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അമ്മമ്മയുടെ ഈ കരിയർ ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാനും എന്റെ സുന്ദരി അമ്മമ്മയെ പോലെ
6: പുഞ്ചിരിക്കും. Don't miss his saga. 905-949-5656. Dr. Bobby Chandi Scan Smile Dental.
7: Men in Law Professional Corporation.
8: പ്രതിസന്ധികളിൽ നിങ്ങളുടെ സുഹൃത്ത്.
7: ബാരിസ്റ്റർ, സോളിസിറ്റർ, നോട്ടറി പബ്ലിക്. ലത മെനൻ, റിയൽ എസ്റ്റേറ്റ്,
8: ഫാമിലി ലോ,
7: വിൽസ് ആൻഡ് എസ്റ്റേറ്റ്സ്,
8: സിവിൽ ലിറ്റിഗേഷൻ,
7: ഇമിഗ്രേഷൻ ലോ,
8: ബൈലോ മാറ്റേഴ്സ്,
7: ക്രിമിനൽ മാറ്റർ
8: ആൻഡ് പേഴ്സണൽ ഇഞ്ചുറി.
7: കോൾ 905-956-0747. Men in Law Professional Corporation.
9: ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ ബജറ്റ് ഫ്രണ്ട്ലി കാർ വേണോ? സ്റ്റ്രാറ്റ്ഫോർഡ് കിയ പ്രസൻസ് പ്രീ ഓൺഡ് സേവിംഗ്സ് ഇവന്റ്. ലോ കിലോമീറ്റേഴ്സ് ഉള്ള വെൽ മെയിൻറ്റെയിൻഡ് ആയ ക്വാളിറ്റി പ്രീ ഓൺഡ് വെഹിക്കിൾസിന്റെ വലിയ ശേഖരം തന്നെ ഇവിടെയുണ്ട്. 2019 ഹുണ്ടായി എലാൻഡ്ര $54 per week plus HST, zero down. 2019 Ram 1500 Classic, $68 per week, zero down. 2023 Kia Soul EX, $70 per week plus HST, zero down. 2023 Kia Ford LX, $72 per week. Certified pre-owned warranty up to 7 years or 140,000 kilometers. Credit issue, ഒരു പ്രശ്നമല്ല. Everyone is approved. Some conditions apply. Huge inventory, immediate delivery. Visit 863 Airy Street or StratfordKia.com.

யா, நீங்கள் இப்ப கேட்டது எ ஸ்னிப்பெட் ஆஃப் த ஒஃபிஷியல் சாங் ஃபார் த 2026 ஃபீஃபா வேர்ல்ட் கப் டேடா, சங் பை ஷக்கீரா. சின்ஸ் 2010 வேர்ல்ட் கப் சாங்ஸ் வக்கா வக்க தொட்டு ஷக்கீரா இல்லாத்தொரு ஃபீஃபா வேர்ல்ட் கப் ஆந்தம் நமக்கு சிந்திக்கன் பற்றில. ஷக்கீரட ஒரு வாய்ஸும் எனர்ஜியும் ஃபுட்ബോൾ கல்ச்சரായിട്ട് ஒரு ஆത്മബന്ധമുണ്ട് ഗൈസ്. പിന്നെ ഈ ഫിഫ വേൾഡ് കപ്പ് ഒഫീഷ്യൽ സോങ്സിന് പിന്നിൽ ഒരു ഗുഡ് കോസും കൂടിയുണ്ട്. ഈ സോങ്സിന്റെ റവന്യൂവിൽ നിന്നും കിട്ടുന്ന ഏകദേശം $100 million ഗ്ലോബലി കുട്ടികളുടെ എഡ്യൂക്കേഷനും ഫുട്ബോൾ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ടാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ യൂട്യൂബിൽ കയറി കാണുന്ന ഓരോ വ്യൂസും അല്ലെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ സ്ട്രീം ചെയ്യുന്ന ഓരോ ടൈമും ഇറ്റ് മാറ്റേഴ്സ് അലോട്ട്. ടൈം ഇസ് 8:15 ഓൺ സ്റ്റുഡിയോ ക്ലോക്ക്. കേട്ടുകൊണ്ടിരിക്കുന്നത് മധുരഗീതം ദ സൺഡേ ക്ലബ്. സിനിപ്ലക്സ് എന്ന് പറയുമ്പോൾ സിനിമ. എന്നാൽ ഇനി മുതൽ അൺടിൽ ദിസ് ഫീഫ ഫീവർ എൻഡ്സ് സിനിപ്ലക്സിൽ നമുക്ക് സെലക്ട് ചെയ്തിട്ടുള്ള ഫീഫ വേൾഡ് കപ്പ് മാച്ചസും കാണാൻ പറ്റും. June 11th തൊട്ട് July 19th വരെയായിരിക്കും ദ ഗെയിം വിൽ എയർ ത്രൂ TSN ആൻഡ് തിയേറ്റർ ലൊക്കേഷൻസും ഷോർട്ട് ടൈംസും അതിൻ്റെ കിക്ക് ഓഫിന് തൊട്ട് മുൻപ് അവർ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സിനിപ്ലക്സിൻ്റെ വെബ്സൈറ്റിലൊക്കെ കയറിയിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക ഏത് മാച്ചായിരിക്കും വരാൻ പോകുന്നതെന്നുള്ളത്. എനിവേ, അതൊരു നല്ല തീരുമാനം, കാരണം ടിക്കറ്റ് പ്രൈസ് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് ഇറ്റ് ബ്രിങ്സ് ദ സ്റ്റേഡിയം വൈബ് ക്ലോസർ ടു അസ് അല്ലേ. വിത്ത് ദാറ്റ് ബീൻ സെഡ്, ഫിഫ ടൈം ഒണ്ടേരിയോയില് റെസ്റ്റോറൻറ്റ്സ് ആൻഡ് ബാർസ് വിൽ അലൌ ടു സെർവ് ആൽക്കഹോൾ ടിൽ 4 PM. ഇതിലൊരു സേഫ്റ്റി കൺസേൺ ഉണ്ടോ? എനിക്ക് ചെറിയൊരു സേഫ്റ്റി കൺസേൺ ഉള്ളതുപോലെ തോന്നി. പക്ഷെ ഞാനൊന്നും എൻ്റെ ഫ്രണ്ട്സായിട്ടൊക്കെ ചുമ്മാ ഈ ന്യൂസിനെ പറ്റി പറഞ്ഞപ്പോൾ അവർക്കാർക്കും അതിലൊരു സേഫ്റ്റി കൺസേൺ ഉള്ളതായിട്ട് തോന്നിയില്ല. കാരണം ഗവൺമെൻറ് അങ്ങനെ ഒരു റൂൾ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ റെഗുലേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ടുള്ളൊരു മെഷേഴ്സും അവരെടുത്തിട്ടുണ്ടായിരിക്കണം അല്ലേ. അങ്ങനെയാണോ പൈസനി?

മലയാളിക്ക് മോഹൻലാൽ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ കുറച്ച് പാടാണ്. ഫോർ എ മലയാളി, മോഹൻലാൽ ഇസ് നോട്ട് ജസ്റ്റ് എൻ ആക്ടർ, ഹീസ് എ ഫേസ് ഓഫ് ലൈഫ്. മോഹൻലാൽ സിനിമകളും കഥാപാത്രങ്ങളും നമ്മളിൽ ചെലുത്തിയ സ്വാധീനം ചില്ലറയൊന്നുമല്ല. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾസാണ് കോർപ്പറേറ്റ് ലൈഫിൻ്റെ ബൈ പ്രൊഡക്റ്റായ കോർട്ടിസോൾ ലെവൽ കുറയ്ക്കാൻ, ഇടയ്ക്ക് നാടുപിടിക്കാറ്റിലെ ദാസനെയും വിജയനെയൊക്കെ ഒന്ന് റിവോച്ച് ചെയ്താൽ മതി. അഡൾട്ടിങ് കേക്കുവാക്കല്ലെന്നും സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ കയ്യിന്ന് പോകുമെന്നും, ലൈഫ് എല്ലായ്പ്പോഴും ഫെയർ അല്ല എന്നും കിരീടത്തിലെ സേതു മാധവൻ പഠിപ്പിച്ച പോലെ ജീവിതത്തിൽ മലയാളിയെ വേറെ ആരും പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. ഇതെന്റെ പുത്തൻ റേബൻ ഗ്ലാസ്. മലയാളിക്ക് റേബാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലാലേട്ടറാണെന്ന് പറഞ്ഞാൽ അതിൽ തർക്കമില്ല. മലയാളികൾ ആഘോഷിച്ച ഫ്യൂഡൽ തെമ്മാടി വിത്ത് അൺമാച്ച് സ്വാഗർ, മംഗലശ്ശേരി നീലകണ്ഠൻ. ഇന്നും മലയാളിക്ക് ഓക്സിടോക്സിൻ വർക്കാകണമെങ്കിൽ വിശ്വവിഖ്യാതമായിട്ടുള്ള റൊമാൻറ്റിക് പോയട്രീസും കഥകളൊന്നും വായിക്കണ്ട. പത്മരാജന്റെ തൂവാനത്തുമ്പികളിലെ മണ്ണാറത്തൊടി, ജയകൃഷ്ണൻ എന്ന് റീവാച്ച് ചെയ്താൽ മതി. നല്ല സ്റ്റൈലായിട്ട് പ്രേമിക്കാൻ പഠിപ്പിച്ചു തരും. ഇനിയിപ്പോ അഡ്രിനാലിൻ റഷ്യാണ് വിഷയമെങ്കിൽ ഇന്ദുചൂടൻ ഓർ എം എൻ കാർത്തികേയൻ ഓർ മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ ഓർ ജഗന്നാഥൻ ഓർ ഇസ് മോർ ദാൻ ഇനഫ്. എന്നാൽ തന്മാത്രയിലെ രമേശൻ നായരെ കണ്ടപ്പോൾ ഇങ്ങനെയൊന്നും ഒരിക്കലും ഒരാൾക്ക് പോലും സംഭവിക്കല്ലേ എന്ന് ഒരു നിമിഷം പോലും ചിന്തിക്കാത്ത ആളുകളുണ്ടാവില്ല. ഇതുപോലെ ആനന്ദനും ഇരുവരിലെ ആനന്ദനും സതയത്തിലെ സത്യനാഥനും പവിത്രത്തിലെ കുഞ്ഞൂട്ടനും ഭരതത്തിലെ ഗോപിയും പിന്നെ പവിത്രത്തിലെ ചേട്ടച്ചനും നരനിലെ വേലായുധനും അങ്ങനെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ തൊട്ട് ദൃശ്യത്രിയിലെ ജോർജ് കുട്ടി വരെ എത്തി നിൽക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ലാലേട്ട എന്ന ചോദ്യത്തിന് ഒരൊറ്റേ ഒരു ഉത്തരം മാത്രം. അതൊക്കെ അങ്ങനെ നടന്നു പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചു പോകുന്നു, അല്ലെങ്കിൽ വിസ്മയം, ഇങ്ങനെയുള്ള ഒന്ന് കുറച്ച് വാക്കുകളുണ്ട് ലാലേട്ടൻ ഇങ്ങനെ എടുത്തിട്ട് അമ്മാനെ പാടുന്ന വാക്കുകൾ. പക്ഷേ എന്നാൽ ഇതിലൊക്കെ ഒരു ഫിലോസഫി ഒളിഞ്ഞിരിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാൽ ഇതിലൊക്കെ ഒരു ഉത്തരം ഒളിഞ്ഞിരിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇതിലൊരു അത്ഭുതം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇതിലൊരു വിസ്മയം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടി നിറഞ്ഞൊരു ഉത്തരമായിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷേ മൂപ്പര് വന്ന് സ്ക്രീനിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റില്ല. അങ്ങനെ 6ഉം 60ഉം ഒരുപോലെ ആഘോഷിക്കുന്ന ആരാധ്യനായ മോഹൻലാലിന് ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ്. അപ്പം നമുക്ക് ലാലേട്ടൻ്റെ ഒരു മാസ് പാട്ടങ്ങ കേട്ടാലോ, ഫുൾ ഓഫ് എനർജി ആൻഡ് ഓറ.

0: നല്ല ഒതന്റിക് രുചിയിലുള്ള ഫുഡ് കഴിക്കാനിടയ്ക്ക് ക്രേവിംഗ് തോന്നാറില്ലേ? അപ്പൊ തന്നെ ഓഷവേലെ പക ലോക്കൽ കിച്ചൺ ആൻഡ് ബാറിലേക്ക് പോന്നോളൂ. നോർത്ത് ഇന്ത്യൻ ആൻഡ് സൗത്ത് ഇന്ത്യൻ കുസിൻസ്, തന്തൂരി, നല്ല ടേസ്റ്റ് ഉള്ള ബിരിയാണിയും പുലാവും, പിന്നെ ദോശ, ചാട്ട്, അങ്ങനെ കഴിക്കാൻ കൊതി തോന്നുന്ന എല്ലാ ഫുഡ് ഐറ്റംസും ഇവിടെയുണ്ട്. വീക്കെൻഡിൽ വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെ ഫ്രീ ചായ ഉണ്ട് കേട്ടോ. ഇനി 35 ആൾക്ക് വരെ ഒരു പാർട്ടി വേണേൽ അതിന് പറ്റിയ പ്രൈവറ്റ് പാർട്ടി സ്പേസും ഉണ്ട് വിത്ത് കാറ്ററിംഗ് സർവീസ്.
1: ഫൈൻഡ് ദം അറ്റ് 1050 സിംകോ സ്ട്രീറ്റ് നോർത്ത്, ഓഷവ. കോൾ 905-240-7796 or visit pakkalocal.ca. Pakka Local, truly local, truly delicious.
2: ഈ ഓർണമെന്റ്സ് ഒക്കെ മാറ്റി വാങ്ങാറായി.
3: ഇനി എപ്പോഴെങ്കിലും നാട്ടിൽ പോകുമ്പോഴാകും.
2: ഇത് മാറ്റി ദുബായ് സിംഗപ്പൂർ ഡിസൈൻസ് ആക്കാൻ ഇനി നാട്ടിൽ പോകേണ്ട കാര്യമില്ല. ന്യൂരഗനാസ് ജ്വല്ലറിയിൽ പഴയ സ്വർണം 100% വിലയിൽ തന്നെ 916 സ്വർണമായി മാറ്റിയെടുക്കാം. വെയിറ്റേജ് പർച്ചേസിന് സ്പെഷ്യൽ പ്രൈസും സ്വർണ പണയത്തിന് കുറഞ്ഞ പലിശയും ഉണ്ട്.
4: ന്യൂരഗനാസ് ജ്വൽ ഹോം, GTS നമ്പർ 1 ജ്വല്ലറി ഗ്രൂപ്പ്, നിയർ മാർക്കം ആൻഡ് സ്റ്റീൽസ് ഇന്റർസെക്ഷൻ, 6055 സ്റ്റീൽ അവന്യൂ, യൂണിറ്റ് C102, സ്കാർബ്രോ. കോൾ 6479472864 or 647-702-2159.
5: പുതിയൊരു വാഹനം അന്വേഷിക്കുന്ന തിരക്കിലാണോ നിങ്ങൾ? മിസ്സസ് സാഗർ ക്രൈസ്ലറിൽ ഏറ്റവും പുതിയ ജീപ്, ഡോഡ്ജ്, റാം, ക്രൈസ്ലർ വെഹിക്കിൾസ്, ഒപ്പം എല്ലാ ബ്രാൻഡുകളുടെയും യൂസ് കാഴ്സും ലഭ്യമാണ്. ആഴ്ചയിൽ 7 ദിവസം തുറന്നു പ്രവർത്തിക്കുന്നത് കൂടാതെ മൺഡേ മുതൽ സാറ്റർഡേ വരെ സർവീസിംഗും അവൈലബിൾ ആണ്.
6: മിസ്സസ് സാഗർ ക്രൈസ്ലർ, 2260 ബാറ്റിൽഫോർഡ് റോഡ്, മിസ്സസാഗ, സെർവിംഗ് ദ GTA വിത്ത് ഗ്രേറ്റ് ഓഫേഴ്സ്, ടോപ്പ് നോച്ച് സർവീസ് ആൻഡ് എ ഹ്യൂജ് ഇൻവെന്ററി. വിസിറ്റ് മൈ മിസ്സസ് സാഗർ ക്രൈസ്ലർ.com.
5: ഇനി നിങ്ങളുടെ യാത്ര മിസ്സസ് സാഗർ ക്രൈസ്ലറിനൊപ്പം.
7: നിങ്ങൾ ജോലിയുടെ ഭാഗമായി കൂടുതൽ സമയം നിൽക്കാറുണ്ടോ? നടുവേദന, മുട്ടുവേദന, കാലുവേദന തുടങ്ങിയവ അനുഭവപ്പെടാറുണ്ടോ?
8: മിൽട്ടണിലെ റൈറ്റ് ഗേറ്റ് ഓർത്തോട്ടിക്സിൽ ഇതിനൊക്കെയുള്ള പരിഹാരമുണ്ട്. റൈറ്റ് ഗേറ്റ് ഓർത്തോട്ടിക്സ് സ്പെഷ്യലൈസസ് ഇൻ ഹാൻഡ് ക്രാഫ്റ്റഡ് കസ്റ്റം ഓർത്തോട്ടിക്സ് കസ്റ്റമൈസ്ഡ് ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ ബൈ എക്സ്പീരിയൻസ്ഡ് കനേഡിയൻ സർട്ടിഫൈഡ് പെഡോർത്തിസ്റ്റ്. ഓർത്തോട്ടിക്സ് കൂടാതെ ബയോമെക്കാനിക്കൽ ഇവാലുവേഷൻ, ഗേറ്റ് അനാലിസിസ്, നീ ആൻഡ് ആംഗിൾ ബ്രേസിംഗ് ആൻഡ് കോംപ്രഷൻ സോക്സ്.
7: ഈ മേഖലയിൽ 10 വർഷത്തെ സേവന പരിചയം. കോൾ 9058761095 or visit www.rightgate.com.
8: Right Gate Orthotics, RITEGAIT. Every step with comfort.
9: പണ്ടൊക്കെ നാട്ടിലേക്ക് പൈസ അയക്കാൻ എന്ത് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ കാര്യം വളരെ ഈസിയാണ്.
10: ഓ റിയലി? എങ്ങനെ?
9: വിത്ത് ലെംഫൈ, സ്മാർട്ട്, ഫാസ്റ്റ് ആൻഡ് സൂപ്പർ റിവാർഡിംഗ്. US, UK, യൂറോപ്പ് എന്നിവിടങ്ങളിലൊക്കെ ലെംഫൈ അവൈലബിൾ ആണ്. 25-ലധികം രാജ്യങ്ങൾക്ക് നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാം. ഓവർ 2 മില്യൺ കസ്റ്റമേഴ്സ് വേൾഡ് വൈഡ്.
10: ബട്ട് വൈ ലെംഫൈ?
9: പറയാം. 0 to minimal ഫീസ്, ലൈറ്റ്നിംഗ് ഫാസ്റ്റ് ട്രാൻസ്ഫേഴ്സ്, കമ്പറേറ്റീവ് എക്സ്ചേഞ്ച് റേറ്റ്സ്, റിവാർഡ് പോയിന്റ്സ് ഇൻ കാനഡ.
10: മധുരഗീതം ലിസണേഴ്സിന് എന്തെങ്കിലും സ്പെഷ്യൽ ഓഫേഴ്സ്
9: ഉണ്ടല്ലോ. യൂസ് കോഡ് ഗീതം ആൻഡ് ഗെറ്റ് 10% ഓൺ minimum transfer of $100, maximum cash back up to $50 on sending $500.
10: So next time you send money from Canada, remember just one name.
9: LEMFI. Fast money, happy homes. LEMFI. Terms and conditions apply.

സൂര്യയുടെ 45th മൂവി. കറുപ്പിലെ സോങ് ആണ് ഇപ്പൊ നിങ്ങൾ കേട്ടത്. ആർ ജെ ബാലാജി ഡയറക്റ്റ് ചെയ്ത തൃഷ സൂര്യ മൂവി. സായബ് അങ്കർ ആണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ ഹൈയസ്റ്റ് ഗ്രോസിംഗ് ഫിലിം ഓഫ് 2026. ആൻഡ് സൂര്യയുടെ ഏറ്റവും ഹയസ്റ്റ് സോ ഫാർ ഇതുവരെയും ചെയ്തിട്ടുള്ള സിനിമകളിൽ ഏറ്റവും ഹയസ്റ്റ് ഗ്രോസിംഗ് മൂവിയാണ് കറുപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. ആൻഡ് ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദ സോങ്. ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ് സൂര്യയും ഇതുപോലെ തന്നെ വിക്രമും, കേട്ടോ, രണ്ടുപേരെ എടുത്ത് പറയണം. ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻസ്, അവർ ചെയ്യുന്ന എഫേർട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള രണ്ട് ആക്ടേഴ്സാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും ഇവർ രണ്ടുപേരും കുറച്ചും കൂടി സെലിബ്രേറ്റ് ചെയ്യണം എന്ന്. കുറച്ചും കൂടി സ്നേഹം അവർ അർഹിക്കുന്നു എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഈ രണ്ട് ആക്ടേഴ്സ് തമ്മിൽ. എനിവേ, ടൈം ഇസ് 8:36 ഓൺ സ്റ്റുഡിയോ ക്ലോക്ക്. മധുരഗീതം ദ സൺഡേ ക്ലബ്, പാർവതിയാണ് കൂടെ ഉള്ളത്. അഗൈൻ നമ്മൾ സമ്മറിലേക്ക് പോവുകയാണ്. അപ്പം എവിടെ പോയി എങ്ങനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ സമ്മർ എങ്ങനെ നമുക്ക് ആഘോഷിക്കാം എന്നുള്ള പരിപാടിയിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഞാനൊരു ആപ്പും കൂടി നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. കാനോ എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. ഇതൊരു ഫ്രീ മൊബൈൽ ആപ്പാണ്, മാനേജ് ബൈ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കനേഡിയൻ സിറ്റിസൺഷിപ്പ്. നിങ്ങൾ കനേഡിയൻ സിറ്റിസൺഷിപ്പ് കിട്ടിയിട്ട് ആദ്യത്തെ 12 മാസവും പി ആർ കിട്ടിയിട്ട് ആദ്യത്തെ 5 വർഷമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്പ് യൂസ് ചെയ്യാം. അതായത് 2000+ മ്യൂസിയം, സയൻസ് സെൻറ്റേഴ്സ്, ആർട്ട് ഗാലറീസ്, നാഷണൽ പാർക്സ് ഒക്കെ നിങ്ങൾക്ക് ഫ്രീ അഡ്മിഷൻ കിട്ടും. പിന്നെ ട്രാവൽ ഡിസ്കൗണ്ട്സ് ലൈക്ക് 50% ഓഫ് വയർ റെയിൽ പാസസ് ആൻഡ് 15% ഓഫ് എയർ കാനഡ ഫ്ലൈറ്റ്സ് ഓഫും നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ പി ആർ കാർഡോ അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് കാർഡോ നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇത് ആബ്സല്യൂട്ട്ലി സേഫ് ആയിട്ടുള്ള ഒരു ആപ്പാണ്, ബിക്കോസ് ഇത് ഗവൺമെൻറ് റൺ ചെയ്യുന്ന ഒരു ആപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷന് വേണ്ടിയിട്ട് കാനോ .ca എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഈ ആപ്പ് ഡൗൺ

0: വീടിന്റെ രുചിയും നാടിന്റെ മണവും അതാണ് വസന്തം സൂപ്പർ മാർക്കറ്റ്.
1: ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇന്ത്യ, ശ്രീലങ്ക, കരീബിയൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഫിഷ്, സീ ഫുഡ്, മീറ്റ്, എല്ലാത്തിനും ക്വാളിറ്റിയും ഫ്രഷ്നെസ്സും ഗ്യാരണ്ടിയും.
0: പൂജ ഐറ്റംസ് ആൻഡ് ഐഡൽസ്, എവർ സിൽവർ വെസൽസ്, ക്ലേ പോട്സ് ആൻഡ് ഗ്രൈൻഡേഴ്സ്.
2: വസന്തം സൂപ്പർ മാർക്കറ്റ്, 8 ഷാഡ്ലോക്ക് സ്ട്രീറ്റ്, മാർക്കം. 416-292-8585. വിസിറ്റ് വസന്തം സൂപ്പർ മാർക്കറ്റ്, 8 ഷാഡ്ലോക്ക് സ്ട്രീറ്റ്, മാർക്കം. ലൊക്കേറ്റഡ് ജസ്റ്റ് ഓഫ് സ്റ്റീൽസ് അവന്യൂ, ബിറ്റ്വീൻ മാർക്കം റോഡ് ആൻഡ് മിഡിൽ ഫീൽഡ് റോഡ്. Bringing a taste of home closer to you.
3: പുതിയൊരു വാഹനം അന്വേഷിക്കുന്ന തിരക്കിലാണോ നിങ്ങൾ? മിസ്സസ് സാഗർ ക്രൈസ്ലറിൽ ഏറ്റവും പുതിയ ജീപ്, ഡോഡ്ജ്, റാം, ക്രൈസ്ലർ വെഹിക്കിൾസ്, ഒപ്പം എല്ലാ ബ്രാൻഡുകളുടെയും യൂസ് കാഴ്സും ലഭ്യമാണ്. ആഴ്ചയിൽ 7 ദിവസം തുറന്നു പ്രവർത്തിക്കുന്നത് കൂടാതെ മൺഡേ മുതൽ സാറ്റർഡേ വരെ സർവീസിംഗും അവൈലബിൾ ആണ്.
4: മിസ്സസ് സാഗർ ക്രൈസ്ലർ, 2260 ബാറ്റിൽഫോർഡ് റോഡ്, മിസ്സസാഗ, സെർവിംഗ് ദ ജി ടി എ വിത്ത് ഗ്രേറ്റ് ഓഫേഴ്സ്, ടോപ്പ് നോച്ച് സർവീസ് ആൻഡ് എ ഹ്യൂജ് ഇൻവെന്ററി. വിസിറ്റ് മൈ മിസ്സസ് സാഗർ ക്രൈസ്ലർ ഡോട്ട് കോം.
3: ഇനി നിങ്ങളുടെ യാത്ര മിസ്സസ് സാഗർ ക്രൈസ്ലറിനൊപ്പം.
5: ഫാമിലിയും കൂട്ടുകാരുമായൊക്കെ ഒന്നിച്ചു കൂടുമ്പോ ഇഷ്ടമുള്ള ഭക്ഷണം കൂടി ഉണ്ടെങ്കിൽ എന്ത് രസമല്ലേ. അങ്ങനെയാണെങ്കിൽ ടേസ്റ്റ് ഓഫ് മലയാളസിൽ നിന്ന് തന്നെ ഫുഡ് ഓർഡർ ചെയ്യണം. ബർത്ത്ഡേ പാർട്ടികൾ, മാരേജ് ഫംഗ്ഷൻ, സ്പെഷ്യൽ ഒക്കേഷൻ ഗാദറിംഗ്സ്, എല്ലാത്തിനും ഭക്ഷണം ടേസ്റ്റ് ഓഫ് മലയാളസിൽ നിന്നും ഓർഡർ ചെയ്യാം. ഔട്ട്ഡോർ കേറ്ററിംഗ് കൂടാതെ കോർപ്പറേറ്റ് പാർട്ടികൾക്കുള്ള പ്രത്യേക മെനുവും അവർക്കുണ്ട്. രുചിയേറിയ പലഹാരങ്ങൾ, കറികൾ, പലതരം ബിരിയാണികൾ, എല്ലാറ്റിനും മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന പേര് ടേസ്റ്റ് ഓഫ് മലയാളീസ്, 1325 എഗ്ലിൻടൺ അവന്യൂ ഈസ്റ്റ്, മിസ്സസാഗ, ഇൻസൈഡ് കോക്കനട്ട് ഗ്രൂവ് ഫുഡ്സ്.
1: അല്ല, പുതിയ കാർ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. ട്രാക്ക് ഫോർഡ് കിയ പ്രസൻസ് മെയ് മൊമെന്റം ഇവന്റ്. ഏറ്റവും പുതിയ മോഡൽ 2027 കിയ EV5 ഇപ്പോൾ ലോഞ്ച് ചെയ്തു. ഈ മാസം മുഴുവൻ EV6 അപ് ടു $10,300 സേവിംഗ്സ്. സെലക്ട് മോഡൽസിൽ 0% ഫൈനാൻസിംഗും അവൈലബിൾ ആണ്. 2026 പോർട്ടാജ് ജസ്റ്റ് 0.99%, കൂടാതെ 1% ലോയൽറ്റി റേറ്റ് റിഡക്ഷൻ. നീറോ ഇവി സ്റ്റാക്കബിൾ ബോണസ് $5,000 വരെ. 2026 EV9 1.99% മുതൽ സെലക്ട് മോഡൽസ്. ഹ്യൂജ് ഇൻവെന്ററി, ഇമ്മീഡിയറ്റ് ഡെലിവറി. ന്യൂ കിയ ആണ് ഒരു പേര് മാത്രം. സ്ട്രാറ്റ്ഫോർഡ് കിയ. വിസിറ്റ് 863 എറി സ്ട്രീറ്റ് ഓർ www.stratfordkia.com.
6: From moments to memories, from music to magic, this is not just entertainment. This is an experience crafted with passion. Welcome to Rousing Rhythm, where every event becomes a spectacle. In 2022, we set the stage on fire with High On Music, featuring the soulful voices of Hari Shivaramakrishnan, Sitara Krishnakumar, Job Kurian and Suraj Santosh. A night that redefined live music in Canada. In 2023, we raised the bar even higher. High On Music returned with electrifying performances by Vidu Pradab, Jyotsna Radhakrishnan, Sachin Warrior and Arya Dayal. An unforgettable celebration of sound and energy. The same year, we brought the powerhouse band Thaikudam Bridge live in Canada. A fusion of rhythm, culture and pure adrenaline. In 2025, we created magic once again with Shaan Rahman live in Canada. A musical journey that touched every heart in the audience. And now, in June 2026, get ready Canada! Because Rousing Rhythm proudly presents Vinit Srinivasan Live in Canada. An experience filled with nostalgia, emotion and unforgettable music. Premium venues, world-class production, iconic artists and you at the heart of it all. Be a part of something bigger. Be a part of the music. Be a part of Rousing Rhythm.
3: For the tunes you love and more, Mathura Geetham, 101.3 FM.
7: ടൊറന്റോയുടെ സമ്മർ കൾച്ചറിന് തൻ്റെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ് CNE, ദ കനേഡിയൻ നാഷണൽ എക്സിബിഷൻ. നോർത്ത് അമേരിക്കയിലെ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ഫെയർ ആണ് CNE. പിന്നെ ഇതിനെ നമുക്കങ്ങനെ ഒരു ചുമ്മാ ഫെയറായിട്ട് മാത്രം അങ്ങനെ ഒതുക്കാനൊന്നും പറ്റില്ല. ബിക്കോസ് ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഫെസ്റ്റാണ്. 1879 കനേഡിയൻ അഗ്രികൾച്ചർ ടെക്നോളജിയുടെ ഭാഗമായിട്ടും ഇൻഡസ്ട്രിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തുടങ്ങിയ സി എൻ ഇ ഓവർ ടൈം ഇറ്റ് ഇവോൾവ്ഡ് ഇൻ ടു ദ ഹ്യൂജ് എന്റർടൈൻമെന്റ് ഫെസ്റ്റിവൽ ദാറ്റ് വി നോ ടുഡേ. 2026 സി എൻ ഇയിലേക്ക് സീസണൽ പൊസിഷൻസ് ഹയറിംഗ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. കസ്റ്റമർ സർവീസ്, ഇവന്റ് ഓപ്പറേഷൻസ്, ഗെയിംസ്, ഫുഡ് സർവീസ്, എന്റർടൈൻമെന്റ് സപ്പോർട്ടിലൊക്കെ ാണ് ഇവരിപ്പോൾ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആയിട്ട് വെച്ചിരിക്കുന്നത്. സീസണൽ പൊസിഷൻസ് ആയിരിക്കും, പക്ഷേ നിങ്ങളിപ്പോൾ ഒരു സമ്മർ ബ്രേക്കിലൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. THEEX.com എന്നുള്ള വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏതൊക്കെ പൊസിഷൻസ് ആണ് അവൈലബിൾ, അതിൻ്റെ സാലറി കാര്യങ്ങളെല്ലാം അവർ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ആരെങ്കിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, സ്റ്റുഡൻറ്റ് ഐ മീൻ വർക്ക് പെർമിറ്റിലൊക്കെയുള്ള കുട്ടികളുണ്ടെങ്കിൽ, നിങ്ങൾ സമ്മർ ബ്രേക്കിലാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ യൂസ് ദിസ് ഓപ്പർച്യൂണിറ്റി. പിന്നെ കൃഷ്ണ സിസ്റ്റേഴ്സ് ആർ ഓൾവേസ് ടോക്ക് ഓഫ് ദ ടൗൺ അല്ലേ. ഇവൻ അഹാന കൃഷ്ണയാണെങ്കിലും, ദിയാ കൃഷ്ണയാണെങ്കിലും, ഇഷാനി കൃഷ്ണയാണെങ്കിലും, ഹൻസികയാണെങ്കിലും ഒക്കെ അവരെക്കുറിച്ച് എന്തെങ്കിലും വാർത്തകളൊക്കെ നമ്മളിങ്ങനെ ഇടക്കിടക്കിടക്ക് ഇങ്ങനെ കേൾക്കാറുണ്ട്. അഹാന കൃഷ്ണയുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിറക്ടോറിയൽ ഡെബ്യൂ നമ്മൾ കണ്ടായിരുന്നു, തോന്നൽ. അപ്പോൾ തോന്നൽ കണ്ടപ്പോൾ നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കൂടി തന്നെ അഹാനയുടെ നെക്സ്റ്റ് ഡിറക്ടോറിയൽ ആൽബം പൂക്കളും നമ്മൾ അതുപോലെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരുന്ന് കണ്ടൊരു കാര്യമാണ്. ആൻഡ് വളരെ ബ്യൂട്ടിഫുള്ളി തന്നെ അത് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഒരു എസ്തെറ്റിക് ആയിട്ടുള്ളൊരു ആൽബമായിട്ട് എനിക്ക് തോന്നി. ആൻഡ് ഓഫ് കോഴ്സ് നിമിഷ് രവി ഫ്രെയിംസ് ആണ് വന്നിട്ടുള്ളത്, അപ്പോൾ അതിനൊട്ടും കുറവുണ്ടാവില്ല. പിന്നെ അഹാന കൃഷ്ണ ആൻഡ് ഹൻസിക കൃഷ്ണയാണ് അതിലായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. സോ പൂക്കളിലെ ആ ഒരു എസ്തെറ്റിക്, ഒരു പാവം കുഞ്ഞ് സ്വീറ്റ് പാട്ട് നമുക്ക് മധുരഗീതത്തിലൂടെ കേൾക്കാം.

0: மேக்கிங் யுவர் சண்டேஸ் சூப்பர் ஸ்பெஷல். மதுர கீதம் தி சண்டே கிளப்.
1: ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാച്ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദന. സിത്താര പാടിയതുപോലെ കാപ്പി കുടിച്ച് വേദന മാറ്റുന്ന ഒരിടം. കാനഡയിലല്ല, അങ്ങ് തലസ്ഥാന നഗരിയിൽ. കാപ്പിയിൽ ഹാപ്പിയാകാം. നാഡി ഇന്ത്യ എന്ന് പറഞ്ഞ് ഒരു എൻ ജി ഒയുടെ ഇനിഷ്യേറ്റീവാണ്. ഞാൻ അടുത്തിടെ വായിച്ച വാർത്തകളിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാർത്ത, നമ്മൾ കണ്ടിട്ടുള്ള മെന്റൽ ഹെൽത്ത് സെന്റേഴ്സിൻ്റെയൊക്കെ അന്തരീക്ഷത്തിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഡിഫറെൻറ്റ് എയ്സ്തെറ്റിക്സ് ഉള്ള ഒരു സ്പേസ്. ഇവിടെ മ്യൂസിക് തെറപ്പി, പെഡിറ്റ്, ആർട്സ് തെറപ്പി, മൂവി സ്ക്രീനിങ്, പാനൽ ഡിസ്കഷൻസ്, ടോക്ക് ഷോസ്, ഡിഫറെൻറ്റ് വർക്ക്ഷോപ്സ് ഒക്കെ അവൈലബിൾ ആണ്. അങ്ങനെ കലയും മനസ്സും ഒന്നിക്കുന്ന ഒരുപാട് സെഷൻസ് ഉള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇടം. ആരെങ്കിലുമൊക്കെ നാട്ടിൽ പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ഹാപ്പിനെസ് കാഫെ നിങ്ങൾ സന്ദർശിക്കണം. ഇന്ത്യയിലെ ആദ്യത്തെ മെന്റൽ ഹെൽത്ത് കാഫെയാണ്. തീർച്ചയായിട്ടും ഈ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ ഒരുപാട് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. വളരെ ഹെൽത്തി ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ടു ബസ്റ്റ് ദാറ്റ് സോഷ്യൽ സ്റ്റിഗ്മ. ബട്ട് ഇപ്പോഴും, എന്നാൽ പോലും, 1% ആളുകളിൽ ഇപ്പോഴും അതിനെക്കുറിച്ചിട്ടുള്ള ഒരു പ്രോപ്പറായിട്ടുള്ളൊരു അവയർനെസ് ഇല്ലാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അതിനും കൂടിയൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനൊരു സ്പേസ് ഉണ്ടാക്കിയിരിക്കുന്നത്, ആളുകളിലേക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് അവയർനെസ് എത്തിക്കാനും. കാരണം മറ്റേതൊരു അസുഖം പോലെ തന്നെ തികച്ചും വരുന്ന ഒരു മെന്റൽ ഹെൽത്ത് ഡിസോർഡർ എന്ന് പറയുന്നത് നമുക്കൊരു ഒരു പനി വരുന്നത് പോലെയാണ് എന്ന് ആളുകളിലേക്ക് അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കാനും, പിന്നെ ആൾക്കാർക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാനും ഓപ്പണപ്പ് ആവാനും ഒക്കെ ഉള്ളൊരു അന്തരീക്ഷം. പക്ഷേ നോർമലി നമ്മളൊരു മെന്റൽ ഹെൽത്ത് സെന്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് ഡിഫറെൻ്റ് ആണ്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സത്യം പറഞ്ഞാൽ മനസ്സാണല്ലോ ഏറ്റവും വലിയൊരു നമ്മുടെ കൺട്രോളിൽ നിൽക്കേണ്ട ഒരു കാര്യം. ആ ഒരു സ്പേസ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയാൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനല്ലേ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലം വേണ്ടത്? അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ ഒരു പ്രൊജക്റ്റ് തന്നെ, ആ ഒരു ഇനിഷ്യേറ്റീവ് തന്നെ ഇതുവരെ, അതാ ഞാൻ പറഞ്ഞത്, ഞാൻ കുറേ വാർത്തകളും കാര്യങ്ങളും കുറേ ആർട്ടിക്കിൾസും റൈറ്റപ്സ് ഒക്കെ ഈ അടുത്തിടെ വായിച്ചതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഇന്ന് വേൾഡ് സ്കിറ്റ്സോഫ്രീനിയ ഡേ കൂടിയാണ്. ഐ ഡോണ്ട് നോ ലൈക്ക് ഹൗ മെനി ഓഫ് യു ഗൈസ് ആർ അവെയർ അബൌട്ട് ദിസ് കണ്ടീഷൻ. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മെന്റൽ ഹെൽത്ത് കണ്ടീഷനാണ്. അപ്പോൾ അവരെയും ഇവർ ഒരുപാട് ടോക്ക് സെഷൻസും കാര്യങ്ങൾ ഒക്കെ അതിനെ പറ്റിയിട്ടൊക്കെ നടത്തുന്നുണ്ട്. ഞാൻ ഇന്ന് അവരുടെ പേജിൽ പോയപ്പോൾ കണ്ടൊരു കാര്യമാണ്, ഡോക്ടർ മോഹൻ റോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഈ ടോക്ക് സെഷൻ നടക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ആളുകളിൽ അറിയില്ലെങ്കിൽ അത്, കാരണം അത് ഒരു ഇൻക്യൂറബിൾ ആയിട്ടുള്ള ഒരു ഡിസീസസ് ആണ്. അപ്പം അതിനെക്കുറിച്ചിട്ടുള്ള ടോക്ക് ഷോസും ആളുകളിലേക്ക് അവയർനെസ് എത്തിക്കാനായിട്ടുള്ള ഇനിഷ്യേറ്റീവ്സും കാര്യങ്ങളൊക്കെ അവരെടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു റീസെൻ്റ് ആയിട്ട് ഞാൻ കണ്ട യൂട്യൂബിലൊരു ഇന്ന് മുതൽ മരണം വരെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോർട്ട് ഫിലിം അല്ല, ഒരു 1 ഒരു മൂവിയാണ്. ജിസ്മ വിമൽ പ്രൊഡക്ഷൻസ്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരു ടീമാണ് ജിസ്മയും വിമലും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഒരുപക്ഷെ അവരെ. ഇനിയിപ്പോൾ നിങ്ങൾ അറിഞ്ഞ് അവരെക്കുറിച്ച് അറിയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ കോണ്ടന്റ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ, അവരുടെ യൂട്യൂബ് ചാനലിൽ പോയി നോക്കിയാൽ മതി. അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷനിൽ വന്ന ഒരു ഷോർട്ട് ഫിലിമാണിത്. ആൻഡ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അഗെയിൻ ഇറ്റ്സ് ഓൾസോ ടോക്കിംഗ് അബൌട്ട് മെന്റൽ ഹെൽത്ത് ഇഷ്യൂവിനെ പറ്റിയിട്ട്. വളരെയധികം നമ്മൾ കൂടെ നിൽക്കണം. മറ്റ് ഒരു മെന്റൽ ഹെൽത്ത് ഉള്ള ഒരാൾ, നമ്മുടെ ഇഷ്യൂസ് ഉള്ള ഒരാൾ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ചുറ്റുമുള്ള ആളുകൾ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് ഏറ്റവും ബ്യൂട്ടിഫുള്ളി കാണിച്ചിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. സമയം എടുത്ത് തന്നെ കാണണം, കാരണം 1 അപ്പോൾ ഒരു ഷോർട്ട് ഫിലിം എന്ന് പറയുമ്പോൾ നോർമലി ഒരു 20 ഒക്കെ ആയിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ അതിൽ കൂടുതലുള്ള ഒരു ഫിലിം എന്നും വിളിക്കാൻ പറ്റില്ല, ഷോർട്ട് ഫിലിം എന്നും വിളിക്കാൻ പറ്റില്ലാത്തൊരു ഒരു മൂവി. എനിവേ, നമ്മളിന്ന് 8:58 നമുക്ക് ഷോ വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്ക് ഡേയ്സ് ഒക്കെ ആശംസിച്ചുകൊണ്ട് ഞാൻ മൈക്ക് ഡ്രോപ്പ് ചെയ്യുകയാണ്. സോ മറ്റൊരു ഷോയുമായി വരുന്നവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ഫ്രം ഇറ്റ്സ് ആർ ജെ പാർവതി സൈനിങ് ഓഫ്, ആൻഡ് യു ആർ ലിസണിംഗ് ടു മധുര ഗീതം ദ സൺഡേ ക്ലബ്.
2: കുന്നോളം പണമില്ലേലും കൈതപ്പൂ മണമില്ലേലും.